0: your community on planetaudio.org.nz.
1: Whanongu ke masani he pōtou purelulgo do abe me whiku ke hawhia hiwa. Ia e pōpō whakarotu mo whakalao, whare I whakaako mo mo irelei, tonga e rea hiwa whaiwa ba mea na whatonga ba me ngahi o ngongo ke he ke pe. Ko FM kahanoa whaapoi ngio noe o kalani pe whanonga tonu ngi maman lahi he planetaudio.org.nz. Ia e haalao pe whakaukau o rotonga polo kalama, tā mai ke noa hiwa warutaha nima warutaha no noa.
2: Oe ki moe ka ainga, koe whia fitua pole lulu kotoa pē he taim toi ni ma ke he whā. E whakahoko atua e polo kalama taroa ma whakakos peli, a e wahanga ngā ue tonga o okalan manukau sas matatiso nusila. Me hele ti o, tahano a whāpoi ni ono Planet FM. Okto e malawa be foki ke mau e polo kalamani, a hoe fitu ho ue ua whā he wike, he website www.planetaudio.org.nz/taroa ma whakakos peli.
3: Kei te whakarongo mai koe ki Planet FM, te reo hapori o Tāmaki Makaurau. We feature a range of programs in Wangahau Niue and other languages on Planet FM. Check out planetaudio.org.nz or the Canvas section of Saturday's New Zealand Herald for listings. Up next, Janmabhoomi is 65 minutes of radio for the Sinhala-speaking community, only on 104.6 FM.
4: Punjabi meri janwargi, Punjabi meri pehchanwargi. Punjabi buzurg di duawargi, Punjabi nire khudawargi. Punjabi nanak di rababargi, Punjabi kore jababargi. Punjabi chamak de aftabargi, Punjabi nana de nirwargi. Punjabi sajna de nawargi, te Punjabi bor di chawargi. ਪੁਲ ਕੇ ਵੀ ਨਾ ਇਸ ਨੂੰ ਭੁਲਾਉਣਾ ਕਿਉਂਕਿ ਸਾਡੀ ਪੰਜਾਬੀ ਹੈ ਮਾਂ ਵਰਗੀ ਸੁਣਦੇ ਰਹਿਣਾ ਪ੍ਰੋਗਰਾਮ ਨੱਚਦਾ ਪੰਜਾਬ ਹਰ ਮੰਗਲਵਾਰ ਦੀ ਸ਼ਾਮ 3:15 ਤੋਂ ਲੈ ਕੇ 4:45 ਤੱਕ ਬਣੇ ਰਹੋ ਨੱਚਦਾ ਪੰਜਾਬ ਦੀ ਟੀਮ ਅਮਰੀਕ ਜੀ ਤੇਰੀਨਾ ਸਿੰਘ ਦੇ ਨਾਲ ਧੰਨਵਾਦ ਜੀ ਨੱਚਦਾ ਪੰਜਾਬ 104.6 ਪਲੈਨਟ ਐਫਐਮ ਤੇ ਆਨਲਾਈਨ ਸੁਣਨ ਲਈ www.planetaudio.org.nz/nachdapanjab
5: നമസ്കാരം ഞാൻ സിന്ധു പുന്നോസ് മലയാളം എഫ് എം എന്ന നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ പരിപാടിയിലേക്ക് സ്വാഗതം വെള്ളിയാഴ്ച വൈകിട്ട് 7:25 യവനിക എന്ന ഗ്രഹാതുരത്വം നിറയുന്ന റേഡിയോ നാടക പരമ്പരയും തുടർന്ന് മലയാള ഗാനങ്ങളുടെ പിന്നാമ്പുറ കഥകൾ നിറഞ്ഞ പാട്ടിന്റെ കഥ എന്ന പരിപാടിയും ശ്രവിക്കാവുന്നതാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക്

0: 12:25 അറിഞ്ഞതും അറിയാത്തതും എന്ന പരിപാടിയും അഭിമുഖങ്ങളും ചർച്ചകളും പാചക സംഭാഷണങ്ങളും കുട്ടികളുടെ പരിപാടികളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. യു കെൻ ഓൾസോ ലിസൺ എനി ടൈം ഓൺ പ്ലാനറ്റ് ഓഡിയോ ഡോട്ട് ഒ ആർ ജി ഡോട്ട് എൻ സെറ്റ് സ്ലാഷ് മലയാളം എഫ് എം.
1: Auckland Council has the goal of zero waste to landfill by 2040. That means recycling, composting, reusing and repurposing materials. Here's another zero waste tip on Planet FM. Waste to landfill per capita in Auckland has decreased since 2010, but we still have a long way to go. Existing services to reduce waste to landfill include using your recycling bin properly. Common contaminants include soft plastics, green waste and general household rubbish. A total of 147,000 tons was saved from landfill services in 2024. Find out all the info at wastenothing.co.nz.

0: നിങ്ങൾക്ക് കാർ ഉണ്ട്, കാർ ഇൻഷുറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഹൗസ് ഉണ്ട്, ഹൗസ് ഇൻഷുറൻസ് ഉണ്ട്.
1: നിങ്ങൾക്ക് ലൈഫ് ഉണ്ട്, പക്ഷേ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ല അല്ലേ. നിങ്ങളുടെ ഫാമിലിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ആയ നിങ്ങൾക്കും വേണ്ടേ കവറേജ്?
0: നിങ്ങളുടെ ഫാമിലിയുടെ വെൽഫെയറിന് വേണ്ടി നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് കവറേജ് ഉറപ്പാക്കൂ.
1: ഇപ്പോൾ തന്നെ വിളിക്കൂ 0222-000-243.
2: റോഷൻ ഫ്രം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസ്. വി ഗോട്ട് യു കവേർഡ്.
3: വൈബ് FM 104.6. ഇവിടെ എല്ലാം വൈബാണ്. Take off Thursday.

നടന്റെ സിനിമകൾ എടുത്തു നോക്കുമ്പോ നമുക്ക് ഒട്ടും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സിനിമയാണ് വാരണം 1000 എന്നുള്ള സിനിമ. ഈ സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ് നമ്മൾ ദാ കേട്ടു വന്നത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നതും ഇതേ സിനിമയിൽ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ് കേട്ടോ. കൂടെ ഞാൻ ടാനിയ, ദിസ് ഈസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ്. യെസ്, അങ്ങനെ സൂര്യയുടെ ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോ വാരണം 1000-ലേതാ ഈ ഒരു പാട്ടില്ലാതെ എന്താഘോഷം? ഹായ് മാലിനി, നാ കൃഷ്ണൻ, നാ ഇത് സൊല്ലി ആകണോ എന്ന് നമ്മുടെ സൂര്യയ്ക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ എനിക്കിന്ന് എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഇപ്പോഴും ആൾക്കാർ പ്രപ്പോസ് ചെയ്യാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡയലോഗാണ് ഹായ് മാലിനി, നാ കൃഷ്ണൻ, നാ ഇത് സൊല്ലി ആകണം എന്നുള്ളത്. പക്ഷെ നമ്മൾ സംസാരിച്ചു വരുമ്പോ ഇവളോട് വളവള വളവള നാം പാത്തിറക്കുമാട്ടെ എന്നാണ് നമ്മുടെ വായിൽ വരിക. യെസ്, ദാറ്റ് ഇസ് നോട്ട് വളവള. അത് കറക്റ്റായിട്ട് പറയാൻ ഇതുപോലെ സൂര്യയ്ക്ക് മാത്രമേ കറക്റ്റായിട്ട് പറ്റൂ എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. സോ നമ്മൾ കേൾക്കാൻ പോകുന്നത് ആ പാട്ടാണ് കേട്ടോ. മുൻദിനം പാർത്തേനെ ഓൺ ദ വോക്കൽസ്, നരേഷ്

0: ഷിയർ ആൻഡ് പ്രശാന്തിനി ഹാരിസ് ജയരാജന്റെ ഒരു ബ്യൂട്ടിഫുൾ മ്യൂസിക് ആണ് സിമ്രാനും നമ്മുടെ സ്വന്തം സൂര്യയും കൂടി അഭിനയിച്ച പാടി തകർത്ത ആ ഒരു വിന്റേജ് ലവ് ട്രാക്കിലേക്ക് നമുക്ക് ഇതേ പോയി വരാം.
1: ഹൈ മാലിനി, ഐ എം കൃഷ്ണൻ. നാ ഇത് സൊല്ലിയാകണം, നീ അവളെ വഴക്ക് இங்க எவ்வளவு இவ்வளவு அழகா ஒரு இவ்வளவு அழகா பார்த்திருக்க மாட்டாங்க.

0: ബ്രേക്ക്ഫാസ്റ്റിന് ആവി പറക്കണ പുട്ടും കടലക്കറിയും പപ്പടും പിന്നെ എഗ് റോസ്റ്റും.
1: അതുമല്ലെങ്കിൽ കിങ്സ് പാർക്കിൽ പൂരിബാജി, നോർത്ത് ഇന്ത്യൻ ആലു പറാത്ത, ബേബി ബട്ടൂര കോംബോയും, അതും ജസ്റ്റ് $15.
0: അപ്പൊ ലഞ്ചിന്റെ കാര്യം എങ്ങനെയാ?
1: അതും ജസ്റ്റ് $15 കൊതി ഊറും നോർത്ത് ഇന്ത്യൻ ഓർ സൗത്ത് ഇന്ത്യൻ കോംബോയും, പിന്നെ ജസ്റ്റ് $20 കിഡിലും പുഫെ ലഞ്ചും. പിന്നെ ഇത് മൺഡേ ടു ഫ്രൈഡേ ആണ് അവൈലബിൾ ആയിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ടൈമിംഗ് 7:30 AM to 10:30 AM, ലഞ്ച് 12 PM to 3 PM.
2: For pre-booking, call 642-736-94530.
1: Salim Hasan's Kings Park, 35 Hobson Street, Auckland, CBD. Vibe FM 104.6. Hey, we're the Ella Vibe.
3: Take off Thursday.
4: Take off Thursday.

വാരണവാരത്തിലെ ഈ ഒരു പാട്ട് എന്റെ അമ്മോ, ഒരു ബ്രേക്കപ്പ് ഉണ്ടായതാ ഇപ്പോഴും നമ്മൾ ഈ പാട്ട് തന്നെ ആയിരിക്കുമല്ലോ കേട്ട് കരഞ്ഞോണ്ടിരിക്കുന്നത്. ബ്രേക്കപ്പ് സോങ്, ദ അൾട്ടിമേറ്റ് ബ്രേക്കപ്പ് സോങ് എന്ന് പറയാവുന്ന നമ്മുടെ സ്വന്തം ഹാരിസ് ജയരാജ് മ്യൂസിക് ചെയ്ത് കാർത്തിക്കും വി വി പ്രസന്നയും ചേർന്ന് പാടിയ അവ എന്ന എന്ന തേടി വന്ന അച്ഛലെ എന്നുള്ള പാട്ടാണ് ദാ നമ്മളിപ്പോ കേട്ട് വന്നത്. കൂടെ ഞാൻ ടോണി, ദിസ് ഇസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ്. യെസ്, അപ്പോ നമ്മുടെ സൂര്യയുടെ ബേർഡേ ആണ് എന്ന്, നമ്മൾ ഈ ബേർഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ പാട്ടുകൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ദാ ഈ പറയുന്ന പാട്ട് ഒരു ലവ് സോങ് നമുക്ക് ദാ വെയിറ്റിംഗ് ആണ്. സൂര്യ എന്ന് പറയുന്ന ആക്ടറെ പറ്റി പറയുമ്പോ ഉണ്ടല്ലോ, എനിക്ക് ഒരു റൊമാൻറ്റിക് ഹീറോ എന്നുള്ളൊരു സാധനമായിരുന്നു മനസ്സിൽ ഏറ്റവും കൂടുതൽ ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷെ കുറച്ച് നാളായിട്ട് അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ, അദ്ദേഹം പോർട്രേ ചെയ്യുന്ന ക്യാരക്ടേഴ്സ്, എന്റെ അമ്മേ ജയ് ഭീമിലെ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എന്താണല്ലേ അത്, ജയ് ഭീമിലെ ആ ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ ആ ഒരു വക്കീലിനെ റീപ്ലേസ് ചെയ്യാൻ മറ്റൊരു നടനില്ല. ഇത്രയും റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ആക്ടർ, വാട്ട് എ ബ്യൂട്ടിഫുൾ ഹ്യൂമൻ ബീങ്, ആൻഡ് വാട്ട് എ റിഫൈൻഡ് ആക്ടർ. അദ്ദേഹത്തിന്റെ മറ്റൊരു ബ്യൂട്ടിഫുൾ ഹിറ്റ് സിനിമയാണ് അയൺ എന്നുള്ള സിനിമ. അയണിലെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ് ഇതാ വരുന്നത്. നമ്മുടെ തമന്നയും അതേപോലെ സൂര്യയുമാണ് ഈ ഒരു ക്യൂട്ട് സോങ്ങിൽ ദാ ഓൺ സ്ക്രീനിൽ നമ്മൾ കാണുന്നത്. ആസ് യൂഷ്വൽ ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ കൂടുതൽ ലിപ്പ് അനക്കുമ്പോൾ കാർത്തിക് പാടിയാലാണ് അതിന്റെ ആ ഒരു വോയിസ് കറക്റ്റ് മാച്ച് ആയിട്ട് പോകുന്നത് അല്ലേ. സോ കാർത്തിക് ഓൺ ദ വോക്കൽസ് ആയണിലെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് വെയിറ്റിംഗ് ആണ്.

0: Thursday. Take Off Thursday with RJ Thania.
1: കാർ ഇൻഷുറൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഹൗസ് ഉണ്ട്, ഹൗസ് ഇൻഷുറൻസ് ഉണ്ട്,
2: നിങ്ങൾക്ക് ലൈഫ് ഉണ്ട്, പക്ഷേ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ല അല്ലേ. നിങ്ങളുടെ ഫാമിലിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ആയ നിങ്ങൾക്കും വേണ്ടേ കവറേജ്?
1: നിങ്ങളുടെ ഫാമിലിയുടെ വെൽഫെയറിന് വേണ്ടി നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് കവറേജ് ഉറപ്പാക്കൂ.
3: ഇപ്പോൾ തന്നെ വിളിക്കൂ 222-000-243.
4: റോഷൻ ഫ്രം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസ്. വി ഗോട്ട് യു കവേർഡ്.
5: 5FM 104.6. Hey, but ellam five ana.
0: Take Off Thursday.
6: Take Off Thursday.
0: Take Off Thursday.
7: യെസ് യെസ്. അപ്പൊ അതെ, നമ്മളിങ്ങനെ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും കേട്ടുകൊണ്ടിരിക്കുന്നത് സൂര്യ എന്ന ആക്ടറുടെ പാട്ടാണ്. കാരണം ഇന്ന് ആക്ടർ സൂര്യയുടെ ബർത്ത്ഡേ ആണ് അല്ലെ. എക്കോടെ ഞാൻ പറയാം, ദിസ് ഇസ് വൈബ് FM 104.6. ഇവിടെ എല്ലാം വൈബാണ്. നമ്മൾ വളരെയധികം എൻജോയ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ മൂവീസില് എനിക്ക് വീണ്ടും ഒന്നും കൂടി കാണാൻ വലിയ താല്പര്യമില്ലാത്ത ഒരു ക്ലാസിക് മൂവിയാണ് ഗജനി എന്നുള്ളത്. ഗജനിയില് നമുക്ക് കണ്ടു രസിക്കാൻ പറ്റിയ ഒരുപാട് മുഹൂർത്തങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ ക്ലൈമാക്സ് എന്നെ വല്ലാതെ ഹേർട്ട് ആക്കിയത് കൊണ്ട് വീണ്ടും നമ്മൾ ലാലേട്ടന്റെ തന്മാത്രയും നമ്മുടെ മമ്മൂക്കയുടെ തനിയാവർത്തനമൊക്കെ നമുക്ക് ഒന്നും കൂടി കാണാൻ പറ്റില്ല എന്ന് പറയില്ലേ. അതേപോലെ എനിക്ക് ഗജനി ഒന്നും കൂടെ റീവാച്ച് ചെയ്യാനുള്ള ഒരു മനക്കെട്ട് ഇന്നവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. എനിക്ക് അതിന്റെ ക്ലൈമാക്സ് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇപ്പോഴും നമ്മൾ അസിൻ ഒന്ന് മരിച്ചു പോകുന്നതിന് തൊട്ട് മുന്നേ എങ്കിലും സഞ്ജയ് രാമസ്വാമി എന്നുള്ളത് നമ്മുടെ സൂര്യയാണെന്ന് തന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് വല്ലാതെ ഞാൻ ആശിച്ചു പോകാറുണ്ട് കേട്ടോ. എന്തായാലും ഗജനി എന്ന മൂവിയിലെ ബ്യൂട്ടിഫുൾ ട്രാക്കാണ് ഇനി വരുന്നത്. ഹാരിസ് ജയരാജ് മ്യൂസിക് ചെയ്ത് നമ്മുടെ സ്വന്തം ശ്രീറാമും ബോംബെ ജയശ്രീയും വോക്കൽസിലുള്ള ആ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക്, റൊമാൻറ്റിക് ട്രാക്ക് കേട്ട് തിരിച്ചു വരാം.

0: ബ്രേക്ക്ഫാസ്റ്റിലെ ആവി പറക്കുന്ന പുട്ടും കടലക്കറിയും പപ്പടും പിന്നെ എഗ് റോസ്റ്റും
1: അതുമല്ലെങ്കിൽ കിങ്സ് പാർക്കിൽ പൂരിഭാജി, നോർത്ത് ഇന്ത്യൻ ആലു പറാത്ത, ബേബി ബട്ടൂര കോംബോയും അതും ജസ്റ്റ് $15.
0: അപ്പൊ ലഞ്ചിന്റെ കാര്യം എങ്ങനെയാ?
1: അതും ജസ്റ്റ് $15 കൊതിയൂരും നോർത്ത് ഇന്ത്യൻ ഓർ സൗത്ത് ഇന്ത്യൻ കോംബോയും, പിന്നെ ജസ്റ്റ് $20 കിഡ്ഡിലും ബുഫേ ലഞ്ചും. പിന്നെ ഇത് മൺഡേ ടു ഫ്രൈഡേ ആണ് അവൈലബിൾ ആയിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ടൈമിംഗ് 7:30 AM to 10:30 AM, ലഞ്ച് 12 PM to 3 PM.
2: For free booking, call 642-736-94530.
1: Salim Hasan's Kings Park, 35 Hobson Street, Auckland, CBD. 5FM 104.6. Hey, we're the Ella 5 on it.
3: Take off Thursday.
4: Take off Thursday.
3: Take off Thursday.
0: അങ്ങനെ വിത്ത് ലവ് ഒരു പാട്ടിനുള്ള സമയമായിരിക്കാണ് കൊടിഞ്ഞാൻ ടാനിയോ. ദിസ് ഇസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ്. ഇത് വിത്ത് ലവ് ഒരു പാട്ടിനുള്ള സമയമാണ്. ഹലോ ഹലോ ഹലോ, യെസ് ആർജെ ടാനിയുടെ കൂടെ ആർജെ ടാനിയാണ് കേട്ടോ. ആഹാ, ഇന്ന് വേറെ ആരുടെയും വിത്ത് ലവ് ഒരു പാട്ടെടുക്കുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാ ഇന്ന് എന്റെ ട്രാക്കാണ് കേട്ടോ. അതായത് ഞാൻ തന്നെ ഒരു പാട്ട് ഒരാൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. വേറെ ആർക്കും അല്ല, സൂര്യക്ക് വേണ്ടി തന്നെ. സൂര്യയുടെ പാട്ട് അല്ലേ? സോ വൈബ് എഫ് എം ഇതാ ഇന്നത്തെ വിത്ത് ലവ് ഒരു പാട്ട് അങ്ങ് ടേക്ക് ഓവർ ചെയ്യാന്ന് വിചാരിച്ചു. വൈബ് എഫ് എമ്മിന്റെ വകെ ഒരു ഡെഡിക്കേഷൻ ആണ് നമ്മുടെ സ്വന്തം സൂര്യണ്ണന് വേണ്ടിയിട്ട്. സോ ഏത് പാട്ടായിരിക്കും, ഏത് പാട്ട് വേണം എന്നൊക്കെ ഞാൻ ആലോചിച്ചപ്പോ നമ്മൾ കുറച്ച് നേരമായി കേട്ടുകൊണ്ടിരിക്കുന്നത് കുറച്ചും കൂടി സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട കുറച്ചുകൂടെ ഒരു മിഡിൽ ഏജ് പാട്ടുകളാണല്ലോ. അതക്കും അങ്ങ് ബാക്കിലേക്ക് ഒന്ന് പോയാലോ എന്ന് ആലോചിച്ചപ്പോ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നൊരു പാട്ട് ഇതാണ് കേട്ടോ. ഉന്നയി നിലത്ത് എന്ന സിനിമയിലെ ഇന്നീ താലാട്ടും സംഗീതം നീയല്ലവ എന്നുള്ള പാട്ടില് നമുക്ക് ആ പാട്ട്